0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഗോഹട്ടി അതിരൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള പുതിയ സഹായമെത്രാൻ നാളിതുവരെ ദിബ്രുഗാഡ് രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ആൽബർട്ട് ഹെംറോമിനെ ലിയോ 14-ാമൻ പാപ്പ ഗോഹട്ടി അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മിത്രപോലിത്തയായി നിയമിച്ചു. 2018 December 2 മുതൽ ദിബ്രുഗാഡ് രൂപതയുടെ സഹായമെത്രാനും 2021 February 15 മുതൽ ഇതേ രൂപതയുടെ മെത്രാനുമായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് പാപ്പ അഭിവന്യ ഹെംറോമിന് പുതിയ നിയമനം നൽകിയത്. ലിയോ 14-ാമൻ പാപ്പയുടെ ബഹുമാനാർത്ഥം സംഗീതപരിപാടി സംഘടിപ്പിച്ച് അൽബാനോ രൂപത വേനലവധിയുടെ ഭാഗമായി റോമിന് പുറത്തുള്ള വേനൽക്കാല വസതിയിലെത്തിയ പരിശുദ്ധപിതാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി July 18 ശനിയാഴ്ച വൈകുന്നേരം 9 മണിക്കായിരിക്കും അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഈ സംഗീത വിരുന്ന് നടക്കുക. പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യം പ്രാദേശിക സഭയ്ക്കും വിശ്വാസി സമൂഹത്തിനും വലിയ സന്തോഷം നൽകുന്നതാണെന്ന് അൽബാനോ രൂപതാധ്യക്ഷനും മുൻ പൊന്തിഫിക്കൽ ഉർബാനിയൻ കോളേജ് റെക്ടറുമായ ബിഷപ്പ് വിൻചെൻസോ വീവ പറഞ്ഞു. പാപ്പായോടുള്ള സ്നേഹത്തിന്റെയും സഭൈക്യത്തിന്റെയും അടയാളം കൂടിയാണ് പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീത വിരുന്ന്. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും അണുവായുധങ്ങളുടെ ശേഖരണവും ഉപയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാനവിക ഇടപെടൽ ആവശ്യമുണ്ടെന്നും ഭയത്തിലല്ല ധാർമ്മിക ബോധത്തിലും ഉത്തരവാദിത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം സമാധാനമെന്നും റോമിലേക്കുള്ള പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ വികാരി കർദിനാൾ ബാൾദോറൈന July 16 വ്യാഴാഴ്ച റോമിലെ കമ്പിദോലിയയിൽ 30-ഓളം നോബൽ സമ്മാനജേതാക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക മതനേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ

0: സ്ഥാപനത്തിൽ ഇതേ ദിനത്തിൽ റോമിന്റെ മേയർ റോബെർട്ടോ ഗ്വൽത്തിയേരി ഒപ്പുവച്ചു. നിരായുധീകരിക്കുന്നതും ആയുധരഹിതവുമായ ഒരു സമാധാനത്തിലേക്കാണ് ലിയോ പതിനാലാമൻ പാപ്പ നമ്മെ ക്ഷണിക്കുന്നതെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവിന്റെ വികാരി, നിരായുധീകരണമെന്നതുകൊണ്ട് ആയുധശേഖരം കുറയ്ക്കുക എന്നത് മാത്രമല്ല മനസ്സുകളെയും ഭാഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതുകൂടിയാണെന്ന് പ്രസ്താവിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി കമില്ലയുമായി കൂടിക്കാഴ്ച നടത്തി സന്യാസിനികളുടെ അന്താരാഷ്ട്ര യൂണിയൻ നേതൃത്വം. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാമൂഹ്യസേവനങ്ങൾ, അജപാലന ശുശ്രൂഷ, പ്രകൃതി പരിപാലനം തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 2025 ഒക്ടോബറിൽ വത്തിക്കാനിലെത്തിയ ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു വർഷത്തോളം ശേഷമാണ് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടത്. മധ്യപൂർവ ദേശങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളും അതിന്റെ ഫലമായി ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മൂലം 2,34,00,000 കുട്ടികളാണ് ദാരിദ്ര്യഭീഷണി നേരിടാൻ പോകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 167-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെയും വിവിധ ഇന്ധനങ്ങളുടെയും വിലവർദ്ധനയും രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശത്രുതയും ഹോർമൂസ് കടലിടുക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി ഗണ്യമായി കുറച്ചതായി യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ പ്രസ്താവിച്ചു. ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധി കൂടുതലായി ബാധിച്ചിരിക്കുന്നതെന്നും മിതമായ സാമ്പത്തിക ആഘാതം പോലും 2 കോടിക്കടുത്തു കുട്ടികളെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്നും ശിശുക്ഷേമനിധി വിശദീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഗ്നിഫിക ഉമാനിതാസിന്റെ ആദ്യ അധ്യായത്തിലെ 17 മുതൽ 22 വരെയുള്ള ഖണ്ഡികകളെ ആധാരമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകമെമ്പാടും വിവിധ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികതയുടെ കടന്നുവരവിൽ മനുഷ്യൻ തന്റെ താലന്തുകളെയും കഴിവുകളെയും തമസ്കരിക്കുന്ന ഒരു അലസതയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് സാഹോദര്യത്തിനും സാമൂഹിക ജീവിതത്തിനു പോലും വിള്ളലുകൾ ഏൽപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് പിതൃതുല്യമായ വാത്സല്യത്തോടെയും ആത്മീയ ഗുരുതുല്യമായ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ പിതാക്കന്മാർ നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നത്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എങ്ങനെ പരിണമിക്കുന്നുവെന്നും ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നുവെന്നും വ്യക്തമാക്കുന്ന ഒന്നാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ വെളിച്ചത്തിൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ വായിക്കുവാനുള്ള സഭയുടെ ശ്രമമാണ് ഈ ലേഖനം. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയുടെ സാമൂഹിക ദർശനം വെറുമൊരു ചട്ടക്കൂടല്ല, മറിച്ച് സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സജീവ പ്രക്രിയയാണെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ മാറ്റമില്ലാത്ത ഒരു കൂട്ടം നിയമങ്ങളല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് പരിണമപ്പെടുന്ന ഒരു ജൈവ പ്രക്രിയയാണെന്ന് പാപ്പ 1-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിനു ശേഷമുള്ള പാപ്പന്മാരുടെ പ്രബോധനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സഭ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളോട് സംവദിക്കുന്നതെന്ന് പാപ്പ ഇവിടെ വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ ഈയൊരു ദർശനം പാപ്പ പങ്കുവയ്ക്കുന്നത് പഴമയുടെ മൂല്യം എങ്ങനെ പുതിയ തലമുറ

ഉൾക്കൊള്ളണം എന്ന് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയാണ്. പാപ്പായുടെ അഭിപ്രായത്തിൽ നിർമ്മിത ബുദ്ധി എന്നത് കേവലം സാങ്കേതികമായ ഒരു കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര പ്രശ്നമോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യജീവിതത്തിന്റെ ആന്തരിക തലങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണ്. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ പുതിയ പശ്ചാത്തലത്തിൽ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ചൈതന്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സും നന്മയും കാത്തുസൂക്ഷിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിചിന്തനം ആവശ്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സഭ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വ്യക്തതയില്ലാതെ സാമൂഹിക പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സഭ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത് അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണെന്ന് പലരും കരുതാറുണ്ട്, പ്രചരിപ്പിക്കാറുമുണ്ട്. എന്നാൽ സഭ ലോകത്തിന് പുറത്തുനിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബാഹ്യ ഏജൻസിയല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് സഭ മാനവികതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ്. അത് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നു. ആത്മീയ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും സഭ തിരിച്ചറിയുന്നുണ്ട്. ഈ വിവേചനം ഉള്ളതുകൊണ്ടുതന്നെയാണ് പൊതുനന്മയ്ക്കു വേണ്ടി സമൂഹത്തിന്റെ ഒരു ഘടകം എന്ന നിലയിൽ സഭയ്ക്ക് നിലകൊള്ളുവാൻ സാധിക്കുന്നത്. സഭയുടെ സാമൂഹിക തത്വങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നൈതിക ചട്ടക്കൂടല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരുന്ന ഒരു സമൂഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. മനുഷ്യകുടുംബത്തിന്റെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായിട്ടാണ് സഭ ലോകത്തിൽ നിലകൊള്ളുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചോദ്യങ്ങളും വെല്ലുവിളികളും സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം സാമൂഹിക പ്രശ്നങ്ങളല്ല, മറിച്ച് തന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഇടങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവിളിയാണ്. കേൾക്കുവാനും സംവദിക്കുവാനും സേവനം ചെയ്യാനുമുള്ള തന്റെ വിളി സഭ തിരിച്ചറിയുന്നത് ലോകത്തിന്റെ സ്പന്ദനങ്ങളിൽ നിന്നുമാണ്. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ സഭയ്ക്ക് അന്യമല്ല. സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സമൂഹത്തിന്റെ ഘടന രൂപപ്പെടുത്തുന്നതിലും സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഉറപ്പിച്ചു പറയുന്നു, മതം എന്നത് കേവലം വ്യക്തിപരമായ രഹസ്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. സമൂഹത്തിന്റെ ആരോഗ്യം, സ്ഥാപനങ്ങളുടെ സുതാര്യത, പൗരന്മാരെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുവാനോ അന്യമനോഭാവം സ്വീകരിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല. നീതിപൂർവകവും സാഹോദര്യവുമുള്ള ഒരു ലോകത്തിനായി സഭ സജീവമായി ഇടപെടുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം സഭ തന്റെ ഗുരുവായ ക്രിസ്തുവിൽ നിന്നും അകന്നുപോകാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖയുടെ 60-ാം വാർഷികം അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും അവയുടേതായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സഭ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഇതിനെയാണ് ലൗകിക യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണം എന്ന് വിളിക്കുന്നത്. ദൈവസൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സഭ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനല്ല, മറിച്ച് ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കുവാനാണ് സഭ പരിശ്രമിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അന്തസ്, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, എല്ലാവരുടെയും നന്മ എന്നിവ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഭ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലോകത്തിനു മുകളിൽ ഒരു ഭാരമായി നിൽക്കാതെ ലോകത്തോടൊപ്പം നിന്ന് സമാധാനത്തിന്റെയും നീതിയുടെയും പ്രത്യാശ മനുഷ്യഹൃദയത്തിൽ വിതയ്ക്കുന്നതിനും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതെന്ന് പാപ്പ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സഭയും രാഷ്ട്രീയ സമൂഹവും വെവ്വേറെ നിലനിൽക്കുന്നവയാണെന്നും അവയ്ക്ക് ഓരോന്നിനും സ്വന്തമായ അധികാര പരിധിയുണ്ടെന്നും ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടം പൊതുനന്മയ്ക്കായി ചെയ്യുന്ന സേവനങ്ങളെ സഭ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഭയ്ക്ക് സാധിക്കില്ല. സഭയുടെ ഈ ഇടപെടൽ ഭരണകൂടത്തിന്റെ പകരക്കാരനാകുവാനല്ല, മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. നല്ല സമരിയക്കാരന്റെ മാതൃകയിൽ മുറിവേറ്റ മനുഷ്യവർഗത്തെ ശുശ്രൂഷിക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഭ നടത്തുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ ഒരിക്കലും ഭരണഘടനാപരമായ നിയമങ്ങൾക്ക് പകരമാകുന്നില്ല.
മറിച്ച് സഹോദര സ്നേഹത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിൽ ഒന്ന് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുക എന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഷകളെയും മാറ്റങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശ്രവിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭ ബാധ്യസ്ഥയാണ്. ഇത് വെറുമൊരു സാമൂഹിക നിരീക്ഷണമല്ല, മറിച്ച് ഒരു ആത്മീയ പ്രക്രിയയാണ്. ലോകത്തിലെ മാറ്റങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്നും എവിടെയാണ് മനുഷ്യത്വത്തെ തകർക്കുന്ന പ്രവണതകൾ ഉള്ളതെന്നും തിരിച്ചറിയുവാൻ ഈ വിവേചനം സഹായിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മാറ്റുകയല്ല, മറിച്ച് ആ സത്യം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. ചരിത്രമെന്നത് ദൈവത്തിന്റെ പ്രവർത്തന രംഗമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുവാനും ജനതകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും സാങ്കേതിക വികസനങ്ങളെ സുവിശേഷാത്മകമായി ഉപയോഗിക്കുവാനും പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഏവരെയും ക്ഷണിക്കുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനം മനുഷ്യത്വത്തിന്റെ മഹത്വത്തെയും അതിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള വലിയൊരു പ്രബോധനമാണ്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള ആധുനിക മാറ്റങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് വിവേചനത്തോടെയും സുവിശേഷത്തിലുള്ള വിശ്വാസത്തോടെയും സ്വീകരിക്കുവാൻ പാപ്പ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഭ എന്നത് ലോകത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ വിധിക്കുന്ന ഒരു വിധികർത്താവല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂച്ചുന്ന സഹയാത്രികയാണെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഗോഹട്ടി അതിരൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള പുതിയ സഹായമെത്രാൻ നാളിതുവരെ ദിബ്രുഗഡ് രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ആൽബർട്ട് ഹെംറോമിനെ ലിയോ 14-ാമൻ പാപ്പ ഗോഹട്ടി അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മിത്രപോലിത്തയായി നിയമിച്ചു. 2018 ഡിസംബർ 2 മുതൽ ദിബ്രുഗഡ് രൂപതയുടെ സഹായമെത്രാനും 2021 ഫെബ്രുവരി 15 മുതൽ ഇതേ രൂപതയുടെ മെത്രാനുമായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് പാപ്പ അഭിവന്യ ഹെംറോമിന് പുതിയ നിയമനം നൽകിയത്. ലിയോ 14-ാമൻ പാപ്പയുടെ ബഹുമാനാർത്ഥം സംഗീതപരിപാടി സംഘടിപ്പിച്ച് അൽബാനോ രൂപത വേനലവധിയുടെ ഭാഗമായി റോമിന് പുറത്തുള്ള വേനൽക്കാല വസതിയിലെത്തിയ പരിശുദ്ധപിതാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 18 ശനിയാഴ്ച വൈകുന്നേരം 9 മണിക്കായിരിക്കും അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഈ സംഗീതവിരുന്ന് നടക്കുക. പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യം പ്രാദേശിക സഭയ്ക്കും വിശ്വാസി സമൂഹത്തിനും വലിയ സന്തോഷം നൽകുന്നതാണെന്ന് അൽബാനോ രൂപതാധ്യക്ഷനും മുൻ പൊന്തിഫിക്കൽ ഉർബാനിയൻ കോളേജ് റെക്ടറുമായ ബിഷപ്പ് വിൻസെൻസോ വിവ പറഞ്ഞു. പാപ്പായോടുള്ള സ്നേഹത്തിന്റെയും സഭൈക്യത്തിന്റെയും അടയാളം കൂടിയാണ് പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീതവിരുന്ന്. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും അണുവായുധങ്ങളുടെ ശേഖരണവും ഉപയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാനവിക ഇടപെടൽ ആവശ്യമുണ്ടെന്നും ഭയത്തിലല്ല ധാർമ്മിക ബോധത്തിലും ഉത്തരവാദിത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം സമാധാനമെന്നും റോമിലേക്കുള്ള പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ വികാരി കർദിനാൾ ബാൾദോറൈന ജൂലൈ 16 വ്യാഴാഴ്ച റോമിലെ കമ്പിദോലിയയിൽ 30 നോബൽ സമ്മാന ജേതാക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക മതനേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാങ്കേതികവിദ്യയും ആണവായുധങ്ങളും സംബന്ധിച്ചുള്ള പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത്. ആണവായുധങ്ങളുടെ പ്രയോഗം നിർമ്മിത ബുദ്ധിയുടെ മാത്രം നിയന്ത്രണത്തിലാകുന്നത് തടയുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, അനാവശ്യ സംഘർഷങ്ങൾ തടയുക, ശാസ്ത്രത്തിനൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, സമൂഹത്തിൽ സർക്കാരുകൾ, മതനേതൃത്വങ്ങൾ, പൊതുസമൂഹം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി വിവിധ മേഖലകളെ സ്പർശിക്കുന്ന റോം പ്രഖ്യാപനത്തിൽ ഇതേ ദിനത്തിൽ റോമിന്റെ മേയർ റോബർട്ടോ ഗ്വൽത്തിയേരി ഒപ്പുവച്ചു. നിരായുധീകരിക്കുന്നതും ആയുധരഹിതവുമായ ഒരു സമാധാനത്തിലേക്കാണ് ലിയോ 14-ാമൻ പാപ്പ നമ്മെ ക്ഷണിക്കുന്നതെന്ന് അനുസ്മരിച്ച പരിശുദ്ധപിതാവിന്റെ വികാരി, നിരായുധീകരണമെന്നതുകൊണ്ട് ആയുധശേഖരം കുറയ്ക്കുക എന്നത് മാത്രമല്ല മനസ്സുകളെയും ഭാഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതുകൂടിയാണെന്ന് പ്രസ്താവിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി കമില്ലയുമായി കൂടിക്കാഴ്ച നടത്തി സന്യാസിനികളുടെ അന്താരാഷ്ട്ര യൂണിയൻ നേതൃത്വം, വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാമൂഹ്യ സേവനങ്ങൾ, അജപാലന ശുശ്രൂഷ, പ്രകൃതി പരിപാലനം തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 2025 ഒക്ടോബറിൽ വത്തിക്കാനിലെത്തിയ ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് 1 വർഷത്തോളം ശേഷമാണ് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടത്. മധ്യപൂർവ്വ ദേശങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളും അതിന്റെ ഫലമായി ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മൂലം 2,34,00,000 കുട്ടികളാണ് ദാരിദ്ര്യഭീഷണി നേരിടാൻ പോകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 167-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെയും വിവിധ ഇന്ധനങ്ങളുടെയും വിലവർദ്ധനയും രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശത്രുതയും ഹോർമോസ് കടലിടുക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി ഗണ്യമായി കുറച്ചതായി യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ പ്രസ്താവിച്ചു. ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധി കൂടുതലായി ബാധിച്ചിരിക്കുന്നതെന്നും മിതമായ സാമ്പത്തിക ആഘാതം പോലും 2 കോടിക്കടുത്തു കുട്ടികളെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്നും ശിശുക്ഷേമനിധി വിശദീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഗ്നിഫിക ഉമാനിതാസിന്റെ ആദ്യ അധ്യായത്തിലെ 17 മുതൽ 22 വരെയുള്ള ഖണ്ഡികകളെ ആധാരമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകമെമ്പാടും വിവിധ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികതയുടെ കടന്നുവരവിൽ മനുഷ്യൻ തന്റെ താലന്തുകളെയും കഴിവുകളെയും തമസ്കരിക്കുന്ന ഒരു അലസതയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് സാഹോദര്യത്തിനും സാമൂഹിക ജീവിതത്തിനു പോലും വിള്ളലുകൾ ഏൽപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് പിതൃതുല്യമായ വാത്സല്യത്തോടെയും ആത്മീയ ഗുരുതുല്യമായ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ പിതാക്കന്മാർ നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നത്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എങ്ങനെ പരിണമിക്കുന്നുവെന്നും ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നുവെന്നും വ്യക്തമാക്കുന്ന ഒന്നാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ വെളിച്ചത്തിൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ വായിക്കുവാനുള്ള സഭയുടെ ശ്രമമാണ് ഈ ലേഖനം. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയുടെ സാമൂഹിക ദർശനം വെറുമൊരു ചട്ടക്കൂടല്ല, മറിച്ച് സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സജീവ പ്രക്രിയയാണെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ മാറ്റമില്ലാത്ത ഒരു കൂട്ടം നിയമങ്ങളല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് പരിണമപ്പെടുന്ന ഒരു ജൈവ പ്രക്രിയയാണെന്ന് പാപ്പ 1-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള പാപ്പന്മാരുടെ പ്രബോധനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സഭ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളോട് സംവദിക്കുന്നതെന്ന് പാപ്പ ഇവിടെ വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ ഈയൊരു ദർശനം പാപ്പ പങ്കുവയ്ക്കുന്നത് പഴമയുടെ മൂല്യം എങ്ങനെ പുതിയ തലമുറ ഉൾക്കൊള്ളണം എന്ന് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയാണ്. പാപ്പയുടെ അഭിപ്രായത്തിൽ നിർമ്മിത ബുദ്ധി എന്നത് കേവലം സാങ്കേതികമായ ഒരു കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര പ്രശ്നമോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യജീവിതത്തിന്റെ ആന്തരിക തലങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണ്. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ പുതിയ പശ്ചാത്തലത്തിൽ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ചൈതന്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സും നന്മയും കാത്തുസൂക്ഷിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിചിന്തനം ആവശ്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സഭ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വ്യക്തതയില്ലാതെ സാമൂഹിക പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സഭ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത് അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണെന്ന് പലരും കരുതാറുണ്ട്, പ്രചരിപ്പിക്കാറുമുണ്ട്. എന്നാൽ സഭ ലോകത്തിന് പുറത്തുനിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബാഹ്യ ഏജൻസിയല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് സഭ മാനവികതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ്. അത് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നു. ആത്മീയ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും സഭ തിരിച്ചറിയുന്നുണ്ട്. ഈ വിവേചനം ഉള്ളതുകൊണ്ടുതന്നെയാണ് പൊതുനന്മയ്ക്കു വേണ്ടി സമൂഹത്തിന്റെ ഒരു ഘടകം എന്ന നിലയിൽ സഭയ്ക്ക് നിലകൊള്ളുവാൻ സാധിക്കുന്നത്. സഭയുടെ സാമൂഹിക തത്വങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നൈതിക ചട്ടക്കൂടല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരുന്ന ഒരു സമൂഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. മനുഷ്യകുടുംബത്തിന്റെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായിട്ടാണ് സഭ ലോകത്തിൽ നിലകൊള്ളുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചോദ്യങ്ങളും വെല്ലുവിളികളും സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം സാമൂഹിക പ്രശ്നങ്ങളല്ല, മറിച്ച് തന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഇടങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവിളിയാണ്. കേൾക്കുവാനും സംവദിക്കുവാനും സേവനം ചെയ്യാനുമുള്ള തന്റെ വിളി സഭ തിരിച്ചറിയുന്നത് ലോകത്തിന്റെ സ്പന്ദനങ്ങളിൽ നിന്നുമാണ്. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ സഭയ്ക്ക് അന്യമല്ല. സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സമൂഹത്തിന്റെ ഘടന രൂപപ്പെടുത്തുന്നതിലും സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫ്രാൻസിസ് പാപ്പയെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഉറപ്പിച്ചു പറയുന്നു, മതം എന്നത് കേവലം വ്യക്തിപരമായ രഹസ്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. സമൂഹത്തിന്റെ ആരോഗ്യം, സ്ഥാപനങ്ങളുടെ സുതാര്യത, പൗരന്മാരെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുവാനോ അന്യമനോഭാവം സ്വീകരിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല. നീതിപൂർവകവും സാഹോദര്യവുമുള്ള ഒരു ലോകത്തിനായി സഭ സജീവമായി ഇടപെടുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം സഭ തന്റെ ഗുരുവായ ക്രിസ്തുവിൽ നിന്നും
അകന്നുപോകാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖയുടെ 60th വാർഷികം അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും അവയുടേതായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സഭ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഇതിനെയാണ് ലൗകിക യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണം എന്ന് വിളിക്കുന്നത്. ദൈവസൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സഭ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനല്ല, മറിച്ച് ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കുവാനാണ് സഭ പരിശ്രമിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അന്തസ്, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, എല്ലാവരുടെയും നന്മ എന്നിവ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഭ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലോകത്തിനു മുകളിൽ ഒരു ഭാരമായി നിൽക്കാതെ ലോകത്തോടൊപ്പം നിന്ന് സമാധാനത്തിന്റെയും നീതിയുടെയും പ്രത്യാശ മനുഷ്യഹൃദയത്തിൽ വിതയ്ക്കുന്നതിനും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതെന്ന് പാപ്പാ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സഭയും രാഷ്ട്രീയ സമൂഹവും വെവ്വേറെ നിലനിൽക്കുന്നവയാണെന്നും അവയ്ക്ക് ഓരോന്നിനും സ്വന്തമായ അധികാര പരിധിയുണ്ടെന്നും ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടം പൊതുനന്മയ്ക്കായി ചെയ്യുന്ന സേവനങ്ങളെ സഭ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഭയ്ക്ക് സാധിക്കില്ല. സഭയുടെ ഈ ഇടപെടൽ ഭരണകൂടത്തിന്റെ പകരക്കാരനാകുവാനല്ല, മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. നല്ല സമരിയക്കാരന്റെ മാതൃകയിൽ മുറിവേറ്റ മനുഷ്യവർഗത്തെ ശുശ്രൂഷിക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഭ നടത്തുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ ഒരിക്കലും ഭരണഘടനാപരമായ നിയമങ്ങൾക്ക് പകരമാകുന്നില്ല, മറിച്ച് സഹോദര സ്നേഹത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിൽ ഒന്ന് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുക എന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഷകളെയും മാറ്റങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശ്രവിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭ ബാധ്യസ്ഥയാണ്. ഇത് വെറുമൊരു സാമൂഹിക നിരീക്ഷണമല്ല, മറിച്ച് ഒരു ആത്മീയ പ്രക്രിയയാണ്. ലോകത്തിലെ മാറ്റങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്നും എവിടെയാണ് മനുഷ്യത്വത്തെ തകർക്കുന്ന പ്രവണതകൾ ഉള്ളതെന്നും തിരിച്ചറിയുവാൻ ഈ വിവേചനം സഹായിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മാറ്റുകയല്ല, മറിച്ച് ആ സത്യം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. ചരിത്രമെന്നത് ദൈവത്തിന്റെ പ്രവർത്തന രംഗമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുവാനും ജനതകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും സാങ്കേതിക വികസനങ്ങളെ സുവിശേഷാത്മകമായി ഉപയോഗിക്കുവാനും പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഏവരെയും ക്ഷണിക്കുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനം മനുഷ്യത്വത്തിന്റെ മഹത്വത്തെയും അതിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള വലിയൊരു പ്രബോധനമാണ്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള ആധുനിക മാറ്റങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് വിവേചനത്തോടെയും സുവിശേഷത്തിലുള്ള വിശ്വാസത്തോടെയും സ്വീകരിക്കുവാൻ പാപ്പ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഭ എന്നത് ലോകത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ വിധിക്കുന്ന ഒരു വിധികർത്താവല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂച്ചുന്ന സഹയാത്രികയാണെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിലേക്കുള്ള സമാധാന ദൗത്യം പൂർത്തിയാക്കി കർദിനാൾ മത്തയോ മരിയ സൂപ്പി ഇറ്റലിയിലേക്ക് മടങ്ങി. കീവ്, ലിവീവ് എന്നിവിടങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഈ യാത്രയിൽ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്കു വേണ്ടിയുള്ള ലിയോ 14-ാമൻ പാപ്പയുടെ പ്രാർത്ഥനകളും സാമീപ്യവും കർദിനാൾ സൂപ്പി ഉറപ്പു നൽകി. രാജ്യത്തു നടന്ന വിവിധ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി ഉക്രൈൻ രാഷ്ട്രത്വ ദിനാചരണത്തിൽ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയുടെയും മറ്റ് സിവിൽ മതനേതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകളിൽ അദ്ദേഹം സംബന്ധിച്ചു. ഉക്രൈൻ വിദേശകാര്യമന്ത്രി അന്ദ്രീ സിബിഹയുമായി കർദിനാൾ സൂപ്പി സുദീർഘമായ ചർച്ച നടത്തി. മതനിരപേക്ഷതയും വലിയ സാമൂഹിക മാറ്റങ്ങളും നിറഞ്ഞ ഇക്കാലത്ത് തങ്ങളുടെ ദൈവവിളിയുടെ സത്തയിലേക്കു മടങ്ങാനും ക്രിസ്തുവിന്റെ മാതൃകയിൽ സേവനം തുടരാനും വൈദികരെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ലാസറോയു തെക്കേ അമേരിക്കൻ രാജ്യമായ പാരഗ്വായിൽ ജൂലൈ 13 മുതൽ 16 വരെ തീയതികളിലായി ആഘോഷിക്കപ്പെട്ട ദേശീയ വൈദിക ദിനത്തിലേക്കായി നൽകിയ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വൈദികർക്കായുള്ള വത്തിക്കാൻ ഡികാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ലാസറോ യു നൽകിയത്. വൈദികർ വെറും ജോലിക്കാരോ സമൂഹത്തിന്റെ പ്രതിനിധികളോ അല്ലെന്നും അവർ ക്രിസ്തുവുമായി കൌദാശികമായി അനുരൂപപ്പെട്ട വ്യക്തികളാണെന്നും ദൈവജനത്തിനായി പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലൂടെ നല്ലിടയനായ ക്രിസ്തുവിനെ ജനത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഗാസാമുനമ്പിലെ ജനങ്ങൾ അനിശ്ചിതത്വവും ദുരിതവും നിറഞ്ഞ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ലത്തീൻ പാത്രിയാർക്കേറ്റിലെ സഹായമിത്രാനും വികാരി ജനറലുമായ അഭിവന്യ വില്യം ഹന്ന ഷോമാലി. ദീർഘനാളുകളായി തുടരുന്ന യുദ്ധത്തിന്റെ ആഘാതത്തിൽ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയും അടിസ്ഥാന സൌകര്യങ്ങളും തകർന്നതായി വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസ ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വെടിനിറുത്തൽ ആരംഭിച്ചതിനുശേഷം മാത്രം 1000-ൽ പേർ പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇവരിൽ 265 പേർ കുട്ടികളാണെന്നും അഭിവന്യ ഷോമാലി അറിയിച്ചു. ഗാസായിലുള്ള തിരുക്കുടുംബ ഇടവക ദേവാലയത്തിലെ സ്കൂൾ സെപ്റ്റംബറോടെ തുറന്ന് 1000-ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാനാണ് ലത്തീൻ പാത്രിയാർക്കേറ്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ ഉക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ ഉയരുന്നുവെന്ന് കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന സേവ് ദ ചിൽഡ്രൻ സംഘടന 2022 ഏപ്രിലിനു ശേഷം യുദ്ധത്തിന്റെ ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടുതലുണ്ടായത് 2026 ജൂൺ മാസത്തിലാണെന്ന് അറിയിച്ച സംഘടന ഐക്യരാഷ്ട്രസഭയിലെ കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള സംഘടനയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസത്തിൽ 123 കുട്ടികൾ ആക്രമണങ്ങളുടെ ഇരകളായെന്നും ഇവരിൽ 7 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും അറിയിച്ചു. സമീപകാലത്ത് ഉക്രൈനു നേരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്ന് ഉക്രൈനിലേക്കുള്ള സേവ് ദ ചിൽഡ്രൻ പ്രതിനിധി സോണിയ ഘുഷ് അറിയിച്ചു. ഗൾഫ് മേഖലയിലുൾപ്പെടെ സാധാരണ ജനജീവിതത്തിനും സാമ്പത്തിക സ്ഥിതിക്കും പ്രതികൂലമാകുന്ന വിധത്തിൽ ഇറാൻ അമേരിക്ക ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നു. ഇറാൻ ചർച്ചകൾക്കു തയ്യാറാകാത്ത പക്ഷം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് തങ്ങളുടെ ഊർജ്ജോൽപാദന നിലയങ്ങൾക്കോ പാലങ്ങൾക്കോ നേരെ അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുനേരെ തങ്ങൾ രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ പരമോന്നത സൈനിക നേതൃത്വം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന നിരപരാധികളായ കപ്പൽ യാത്രികരെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ വിവിധയിടങ്ങളിൽ 6 മണിക്കൂർ നീണ്ട വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചിരുന്നു. ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ഉടൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സംവാദത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ ജനറൽ സെക്രട്ടറി അന്തോണിയോ ഗുത്തേരസ് അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ഭക്തിഗാനമാലിക കേൾക്കാം. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം സ്നേഹമായി നമ്മിലേക്ക് കടന്നുവരുന്നു. അവനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ആരാധിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ഫാദർ ഷാജൻ തേർമഠം എഴുതി ബേബി ജോൺ കലയന്താനി സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അഭിജിത്ത് കൊല്ലം.

ദൈവതിരുമുൻപിൽ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നവരെ തന്റെ കനിവിനാലും സ്നേഹത്താലും നിറയ്ക്കുന്ന കരുണയുടെ ദൈവമാണ് ക്രിസ്തു. ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്താനും ആരാധിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് അടുത്തത്. റെജി നാരായണൻ രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അഭിജിത്ത് കൊല്ലം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിലേക്കുള്ള സമാധാന ദൗത്യം പൂർത്തിയാക്കി കർദിനാൾ മത്തയോ മരിയ സൂപ്പി ഇറ്റലിയിലേക്ക് മടങ്ങി. കീവ്, ലിവീവ് എന്നിവിടങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഈ യാത്രയിൽ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്കു വേണ്ടിയുള്ള ലിയോ 14-ാമൻ പാപ്പയുടെ പ്രാർത്ഥനകളും സാമീപ്യവും കർദിനാൾ സൂപ്പി ഉറപ്പു നൽകി. രാജ്യത്തു നടന്ന വിവിധ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി ഉക്രൈൻ രാഷ്ട്രത്വ ദിനാചരണത്തിൽ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയുടെയും മറ്റ് സിവിൽ മതനേതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകളിൽ അദ്ദേഹം സംബന്ധിച്ചു. ഉക്രൈൻ വിദേശകാര്യമന്ത്രി അന്ദ്രീ സിബിഹയുമായി കർദിനാൾ സൂപ്പി സുദീർഘമായ ചർച്ച നടത്തി. മതനിരപേക്ഷതയും വലിയ സാമൂഹിക മാറ്റങ്ങളും നിറഞ്ഞ ഇക്കാലത്ത് തങ്ങളുടെ ദൈവവിളിയുടെ സത്തയിലേക്കു മടങ്ങാനും ക്രിസ്തുവിന്റെ മാതൃകയിൽ സേവനം തുടരാനും വൈദികരെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ലാസറോയു തെക്കേ അമേരിക്കൻ രാജ്യമായ പാരഗ്വായിൽ ജൂലൈ 13 മുതൽ 16 വരെ തീയതികളിലായി ആഘോഷിക്കപ്പെട്ട ദേശീയ വൈദിക ദിനത്തിലേക്കായി നൽകിയ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വൈദികർക്കായുള്ള വത്തിക്കാൻ ഡികാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ലാസറോ യു നൽകിയത്. വൈദികർ വെറും ജോലിക്കാരോ സമൂഹത്തിന്റെ പ്രതിനിധികളോ അല്ലെന്നും അവർ ക്രിസ്തുവുമായി കൗദാശികമായി അനുരൂപപ്പെട്ട വ്യക്തികളാണെന്നും ദൈവജനത്തിനായി പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലൂടെ നല്ലിടയനായ ക്രിസ്തുവിനെ ജനത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഗാസാമുനമ്പിലെ ജനങ്ങൾ അനിശ്ചിതത്വവും ദുരിതവും നിറഞ്ഞ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ലത്തീൻ പാത്രിയാർക്കേറ്റിലെ സഹായമിത്രാനും വികാരി ജനറലുമായ അഭിവന്യ വില്യം ഹന്ന ഷോമാലി. ദീർഘനാളുകളായി തുടരുന്ന യുദ്ധത്തിന്റെ ആഘാതത്തിൽ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയും അടിസ്ഥാന സൌകര്യങ്ങളും തകർന്നതായി വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസ ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വെടിനിറുത്തൽ ആരംഭിച്ചതിനുശേഷം മാത്രം 1000-ൽ പേർ പ്രദേശത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇവരിൽ 265 പേർ കുട്ടികളാണെന്നും അഭിവന്യ ഷോമാലി അറിയിച്ചു. ഗാസായിലുള്ള തിരുക്കുടുംബ ഇടവക ദേവാലയത്തിലെ സ്കൂൾ സെപ്റ്റംബറോടെ തുറന്ന് 1000-ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാനാണ് ലത്തീൻ പാത്രിയാർക്കേറ്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ ഉക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ ഉയരുന്നുവെന്ന് കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന സേവ് ദ ചിൽഡ്രൻ സംഘടന 2022 ഏപ്രിലിനു ശേഷം യുദ്ധത്തിന്റെ ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടുതലുണ്ടായത് 2026 ജൂൺ മാസത്തിലാണെന്ന് അറിയിച്ച സംഘടന ഐക്യരാഷ്ട്രസഭയിലെ കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള സംഘടനയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസത്തിൽ 123 കുട്ടികൾ ആക്രമണങ്ങളുടെ ഇരകളായെന്നും ഇവരിൽ 7 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും അറിയിച്ചു. സമീപകാലത്ത് ഉക്രൈനു നേരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്ന് ഉക്രൈനിലേക്കുള്ള സേവ് ദ ചിൽഡ്രൻ പ്രതിനിധി സോണിയ ഘുഷ് അറിയിച്ചു. ഗൾഫ് മേഖലയിലുൾപ്പെടെ സാധാരണ ജനജീവിതത്തിനും സാമ്പത്തിക സ്ഥിതിക്കും പ്രതികൂലമാകുന്ന വിധത്തിൽ ഇറാൻ അമേരിക്ക ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നു. ഇറാൻ ചർച്ചകൾക്കു തയ്യാറാകാത്ത പക്ഷം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് തങ്ങളുടെ ഊർജോൽപാദന നിലയങ്ങൾക്കോ പാലങ്ങൾക്കോ നേരെ അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുനേരെ തങ്ങൾ രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ പരമോന്നത സൈനിക നേതൃത്വം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന നിരപരാധികളായ കപ്പൽ യാത്രികരെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ വിവിധയിടങ്ങളിൽ 6 മണിക്കൂർ നീണ്ട വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചിരുന്നു. ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ഉടൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സംവാദത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ ജനറൽ സെക്രട്ടറി അന്തോണിയോ ഗുത്തേരസ് അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ഭക്തിഗാനമാലിക കേൾക്കാം. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം സ്നേഹമായി നമ്മിലേക്ക് കടന്നുവരുന്നു. അവനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ആരാധിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ഫാദർ ഷാജൻ തേർമഠം എഴുതി ബേബി ജോൺ കലയന്താനി സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അഭിജിത്ത് കൊല്ലം.

ദൈവതിരുമുൻപിൽ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നവരെ തന്റെ കനിവിനാലും സ്നേഹത്താലും നിറയ്ക്കുന്ന കരുണയുടെ ദൈവമാണ് ക്രിസ്തു. ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്താനും ആരാധിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു ഗാനമാണ് അടുത്തത്. റെജി നാരായണൻ രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അഭിജിത്ത് കൊല്ലം.